സാധാരണ മനുഷ്യൻ കിട്ടയ്യ. ഉന്നിടത്തിൽ തോറ്റതിൽ വെറ്റി എനക്ക് എന്നെ തേളിയമൈത്താ തന്നെ പുരിയമൈത്താ എൻ നന്ദി ഉനക്ക് കണ്ണാ ജയിച്ചുട്ടേടാ നീ.